0: അതിന് മൃത്യു പറഞ്ഞ അവനെ
1: വല്ലാഹു വലിയുൽ
0: വല്ലാഹു
1: വലിയുൽ മുത്തഖീൻ